0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. ആദ്യം ധീരശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച എന്തുക്കു പെദ്ദല എന്ന കൃതികൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Srimati N. Gayatri. She is accompanied on the violin by Shri S. R. Mahadeva Sharma. On the mridangam by Shri Chertala K. V. Sachit. And on the ganjira by Shri Vishnu V. Kamath. She begins a Carnatic classical vocal recital with a composition of Saint Tyagaraja, Yendaku Petila, in the rag Dheera Shankara Bharanam, set to Adithal.

0: ധീരശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച എന്തുക്കു പെദ്ദല എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്തുക്കു പെദ്ദല ഇന്ത് രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി അമൃതവർഷിണി രാഗത്തിൽ ഹരികേശനെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സുധാമയി എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
1: Continuing a Carnatic classical vocal recital, she will now present a composition of Dr. L. Muthaiah Bhagavathar, Sudhamai, in the rag Amrita Varshini, set to Rubagathal.

0: അമൃതവർഷിണി രാഗത്തിൽ സുധാമയി എന്ന കൃതിയാണ് കേട്ടത്. രൂപകതാളം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ. സുധാമയി ഇൻ ദ രാഗ് അമൃതവർഷിണി സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. അവസാനമായി നീലാംബരി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കാന്തനോട് എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രൂപകതാളം.
1: This is Ragam, 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati N. Gayatri. She is accompanied on the violin by Shri S. R. Mahadeva Sharma, on the Mridangam by Shri Chertala K. V. Sachit, and on the Ganjira by Shri Vishnu V. Kamath. Shrimati N. Gayatri concludes a Carnatic Classical Vocal Recital with a padam of Maharaja Swati Thirunal, Kandanod, in the rag Neelambari, set to Rupakathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കാന്തനോട് എന്ന പദമാണ് കേട്ടത്. രാഗം നീലാംബരി, രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, കാന്തനോട്. ഇൻ ദി രാഗ് നീലാംബരി, സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി എൻ ഗായത്രി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ഓൺ ദ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് ഓൺ ദ മൃദംഗം, and Sri Vishnu V. Kamath on the ganjira. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ മൃദംഗം, ശ്രീ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. ആദ്യം സരസാംഗി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ജയ ജയ പത്മനാഭ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Vocal Recital by Dr. Shridev Rajagopalan. He is accompanied on the violin by Shri S.R. Mahadeva Sharma, on the mridangam by Shri Vaikyam P.S. Venugopal, and on the ghatam by Shri Manyur Unnikrishnan. He begins his Carnatic Classical Vocal Recital with a composition of Maharaja Swadhi Thirunal, Jaya Jaya Padmanabha, in the rag Sarasangi, set to Aditaal. Jaya.

0: അടുത്തതായി കേദാരഗൗള രാഗത്തിൽ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച സരഗുണ പാലിംപ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Ramanathapuram Srinivasa Ayyangar, Saraguna Palimpa. In the rag, Kedara Gaula, set to Adithal.

0: ഇനി മധ്യമാവധി രാഗത്തിൽ പാപനാശം ശിവൻ രചിച്ച കർപ്പകമേ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, കർപ്പകമേ. ഇൻ ദ രാഗ് മധ്യമാവധി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ SR മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ വൈക്കം PS വേണുഗോപാൽ മൃദംഗം, ശ്രീ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. ഇനി സാമരാഗത്തിൽ സദാശിവ ബ്രഹ്മേന്ദ്ര രചിച്ച മാനസ സഞ്ചരരെ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: This is Ragam, 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. Shridev Rajagopalan. He is accompanied on the violin by Shri SR Mahadeva Sharma, on the mridangam by Shri YKM PS Venugopal, and on the ghatam by Shri Manyur Unnikrishnan. Now listen to a composition of Sadashiv Brahmendra, Manasa Sanjarare. In the rag, Sama, set to Adi Thal.

0: അടുത്തതായി മായാമോഹമോ എന്ന കൃതി കേൾക്കാം. രാഗം മിശ്രജോഗ്, ആദിതാളം അന്നമാചാര്യ രചിച്ചത്.
1: നൗ ലിസൺ ടു എ കമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, മായാമോഹമോ. ഇൻ ദ രാഗ് മിശ്രജോഗ് സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി ധനാശ്രീ രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന കേൾക്കാം ആദ്യ താളം.
1: ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ഇൻ ദ രാഗ് ധനാശ്രീ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ മൃദംഗം, ശ്രീ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ. Accompanying artist was Shri S.R. Mahadeva Sharma on the violin, Shri Vaikam P.S. Venugopal on the mridangam, and Shri Manyur Unnikrishnan on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on mridangam and M. Vimal on ghadam. Adhyam Abhogi Ragathil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Peddala, composed by Thyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഘടം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.